അർഹയാസമായ മംഗളമായ മോ ഉപായ ആപ്പി ശിർശിർ തന്തയിലായ ആബുജായ സോയി ബൂജ ഗുർക്ക് ശബ്ദ ദാർ കർ സൂജ പ്രേം ഭഗത് കരേ ലിവലായ ഹോമേ മമത ശബ്ദ ജലായ ബുധവാര ആപ്പി ബുധസാര ഗുർമ കരണി ശബ്ദ വിചാര നാം രത്തേ മന നിർമ്മല ഹോയ ഹര ഗുണ ഗാവേ ഹോമേ മലക് ഹോയ തർ സച്ചേ തർ ശോഭാ പായ നാം രത്തേ ഗുർ ശബ്ദ സുഹായ ലഹാ നാം പായ ഗുരുദ്വാര ആപേ ദേവേ ദേവണ ഹാര ജോ ദേവേ തിസ് കൌ ബല ജായിയേ ഗുർ പ്രസാദി ആപ് ഗവായിയേ നാനക് നാം രക്കോ ഉർതാര